0: അടുക്കുന്ന ആട്ടം മേരിക്ക് അച്ഛനാട്ടം അല്ലെ ഫ്രഷ്ട് ഫ്രണ്ട്സ് എന്ന ആട്ടം. താങ്ക് യു.
1: മൈ നെയിം ഇസ് ആർഷ, ഐ എം സ്റ്റഡിങ് തേർഡ് ക്ലാസ്.
2: മൈ നെയിം ഇസ് ഷിഷ്മയ, ഐ എം സ്റ്റഡിങ് തേർഡ് ക്ലാസ്.